0: 104.6. Hey, we're the Ella Five on Take Off Thursday. Take Off Thursday. Take Off Thursday.
1: ഹായ് ഗുഡ് മോർണിംഗ്, സുപ്രഭാതം. എല്ലാവർക്കും സുഖല്ലേ? എന്തൊക്കെയുണ്ട് വിശേഷങ്ങൾ? എന്താണതാ ഇന്നത്തെ പരിപാടി? വീക്കെൻഡ് ഒക്കെ അടുത്ത് തുടങ്ങിയപ്പോ എന്തെങ്കിലും വീക്കെൻഡ് പ്ലാനുകളൊക്കെ സെറ്റാക്കിക്കൊണ്ടിരിക്കുകയാണോ? ആൻഡ് രാവിലെ ഇന്ന് എന്താ കഴിച്ചത്? നല്ല എനർജറ്റിക് ആയിട്ടിരിക്കാൻ, നല്ല എനർജറ്റിക് ആയിട്ടുള്ള പുട്ടും കടലയും ഒക്കെ ആണോ കഴിച്ചത്? അതോ മറ്റേ ഇന്റർമീഡിയറ്റ് ബ്രേക്ക്ഫാസ്റ്റ് പോലത്തെ ഐറ്റംസ് ആണോ, സ്മൂത്തീസ് ആണോ? എന്താണ് രാവിലെ നന്നായിട്ട് കഴിച്ചതൊക്കെ? എന്താണ് നമ്മൾ രാവിലെ കഴിക്കുന്നത്? അതേ എനർജി നമ്മുടെ ത്രൂ ഔട്ട് ഒരു ഡേയിൽ ഉണ്ടാവും എന്ന് പറയുന്നത് സത്യമാണോ? ഞാൻ ചിലപ്പോൾ ആലോചിക്കാറുണ്ട്, ഞാൻ നല്ലപോലെ ചില ദിവസങ്ങളിൽ ഫുഡൊക്കെ കഴിച്ചിറങ്ങുമ്പോൾ എനിക്ക് ഉറക്കം വരാറാണ് പതിവ്. ചില ആൾക്കാർ പറയും ഈ രാവിലത്തെ ബ്രേക്ക്ഫാസ്റ്റ് ഒരു വല്ലാത്ത എനർജിയാണ് തരുന്നതെന്ന്. വാട്ട് എവർ, എന്തായാലും രാവിലത്തെ ഭക്ഷണം ഇമ്പോർട്ടൻ്റ് ആണ്. എല്ലാവരും കഴിച്ച് നല്ല എനർജറ്റിക് ആയിട്ട് തന്നെ ഇരിക്കും കേട്ടോ. കൊഴി ഞാൻ ടാമിയ, ദിസ് ഈസ് വൈബ് എഫ് എം 104.6. ഇവിടെ എല്ലാ വൈബാണ്. ഇത് ടേക്ക് ഓഫ് തേഴ്സ്ഡേയുടെ സമയമാണ്. ഇന്ന് ടേക്ക് ഓഫ് തേഴ്സ്ഡേയിൽ ഞാൻ ആദ്യം പറയാൻ ഉദ്ദേശിക്കുന്നത് തന്നെ ഇന്ന് എൻ്റെ ഒരു ഫ്രണ്ടിൻ്റെ ബർത്ത്ഡേ ആണ് കേട്ടോ. ഒക്ടോബർ 8 എന്ന് പറയുന്ന ദിവസം ഞാൻ ഒരിക്കലും മറക്കില്ല. കാരണം എപ്പോഴും ഞാനിങ്ങനെ വിചാരിക്കും, അയ്യോ ഈ ഇവളുടെ ബർത്ത്ഡേ ദിവസം മാത്രം ഞാൻ എന്താ മറക്കാത്തേന്ന്. എൻ്റെ കൂടെ എനിക്ക് കുഞ്ഞുനാളിൽ ഒട്ടും ഇഷ്ടമില്ലാത്തിരുന്നൊരു ഫ്രണ്ടാട്ടോ. സ്കൂളിൽ ഞങ്ങൾ എന്നും അടി, എന്ത് കാര്യം പറഞ്ഞാൽ ഞങ്ങൾ രണ്ടാളും തമ്മിൽ നല്ലപോലെ അടി വയ്ക്കും. പക്ഷെ വളർന്ന് വലുതായി കഴിഞ്ഞപ്പോൾ എന്താ പറയുന്നത്, എൻ്റെ ഒരു ഗുഡ് ലിസ്റ്റിലുള്ള എൻ്റെ വളരെ ക്ലോസ് ആയിട്ടുള്ള ഒരു ഫ്രണ്ട് സർക്കിളിലുള്ള ഒരാളുടെ ബർത്ത്ഡേ ആണ്. സോ ഇന്നത്തെ ദിവസം ബർത്ത്ഡേ ആഘോഷിക്കുന്ന എല്ലാവർക്കും വേണ്ടി, ഇത് എന്റെ ഫ്രണ്ട് കൃഷ്ണപ്രിയയ്ക്ക് വേണ്ടി, ദാ ഈ പാട്ട് ഞാൻ ഡെഡിക്കേറ്റ് ചെയ്യാണ്. നമ്മുടെ ആദ്യത്തെ ട്രാക്ക് വെയിറ്റിംഗ് ആണ്, പാട്ട് കേട്ട് തിരിച്ചു വരാം.

0: നിങ്ങൾക്ക് കാർ ഉണ്ട്, കാർ ഇൻഷുറൻസ് ഉണ്ട്. നിങ്ങൾക്ക് ഹൗസ് ഉണ്ട്, ഹൗസ് ഇൻഷുറൻസ് ഉണ്ട്.
1: നിങ്ങൾക്ക് ലൈഫ് ഉണ്ട്, പക്ഷേ ലൈഫ് ഇൻഷുറൻസ് ഉണ്ടോ? ഇല്ല അല്ലേ. നിങ്ങളുടെ ഫാമിലിയിലെ മോസ്റ്റ് ഇമ്പോർട്ടന്റ് പാർട്ട് ആയ നിങ്ങൾക്കും വേണ്ടേ കവറേജ്?
0: നിങ്ങളുടെ ഫാമിലിയുടെ വെൽഫെയറിന് വേണ്ടി നിങ്ങളുടെ ലൈഫ് ഇൻഷുറൻസ് കവറേജ് ഉറപ്പാക്കൂ.
1: ഇപ്പോൾ തന്നെ വിളിക്കൂ 222-000-243.
2: റോഷൻ ഫ്രം NZ മൊബൈൽ മോർഗേജസ് ആൻഡ് ഇൻഷുറൻസ്. വി ഗോട്ട് യു കവേർഡ്.
3: സ്റ്റേ ട്യൂൺഡ് വിത്ത്
4: വൈബ് FM 104.6. ഇവിടെയെല്ലാം വൈബ് ആണ്.
1: അസാധ്യമായത് സാധ്യമാക്കുന്ന ചിലരുണ്ട്.
5: ഫിസി ലഭിക്കാതെ സിഡ്നിയിൽ മോഹൻലാൽ ലൈവ് ഷോ മുടങ്ങി. പക്ഷേ ന്യൂസിലാൻഡിൽ ആ പ്രോഗ്രാം ഗംഭീരമായി നടക്കാൻ ചിലർ കഠിനമായി പ്രയത്നിച്ചു.
1: മറ്റുള്ളവർ അസാധ്യം എന്ന് പറഞ്ഞപ്പോൾ ഒരാൾ മുന്നോട്ട് വന്നു, സജു ഫ്രം വിസ ലൈൻ. വെറും രണ്ടാഴ്ചകൾ കൊണ്ട് പ്രോപ്പർ പ്രൊസീജിയേഴ്സിലൂടെ ലാലേട്ടിന് വിസ ലഭിച്ചു.
5: എല്ലാതരം വിസകൾക്കും എംപ്ലോയി അക്രിഡിറ്റേഷൻ ആൻഡ് ജോബ് ചെക്സ്, ക്യാരക്ടർ വേവർ സബ്മിഷൻ, ഡിപ്പോർട്ടേഷന് ലയബിൾ ആയവരുടെ റെപ്രസെന്റിംഗ് സബ്മിഷൻ എന്നിവയ്ക്കെല്ലാം മലയാളി ലൈസൻസ്ഡ് ഇമിഗ്രേഷൻ അഡ്വൈസറായ സജു വർഗീസിനോട് സംസാരിക്കൂ.
1: വിസ ലൈൻ ഇമിഗ്രേഷൻ ലിമിറ്റഡ്, കോൺടാക്ട് 0211-800-893. Vibe FM 104.6. Hey, we're the Ella Vibe on it.
6: Take off Thursday.
7: Take off Thursday.
6: Take off Thursday.
8: അതെ, നമുക്കൊക്കെ നമ്മുടെ ലൈഫിൽ ആദ്യം ഒട്ടും ഇഷ്ടമല്ലാഞ്ഞിട്ട് പിന്നെ ഭയങ്കര ഫേവറേറ്റ് ആയിട്ടുള്ള ഒരാളുണ്ടാവൂല്ലേ. ചിലപ്പോൾ നമ്മളുടെ പാർട്ണർ തന്നെ ആയിരിക്കാം, ചിലപ്പോൾ നമ്മളുടെ ഒരു ഫ്രണ്ട് ആയിരിക്കാം, ഈവൻ നമ്മളുടെ ഒരു കസിൻ പോലും ആയിരിക്കാം, അതും പോട്ടെ ഒരു കൊളീഗും ആയിരിക്കാം. ആദ്യം നമുക്ക് ഒട്ടും ഇഷ്ടമല്ലായിരുന്ന ഇയാളെ, പിന്നെ പോകെ പോകെ കാണെ കാണെ അങ്ങ് ഇഷ്ടപ്പെട്ടു പോയ, പല പ്രവൃത്തികളും കൊണ്ട് ഇഷ്ടത്തിലായിപ്പോയ ഒരാള് നമ്മളുടെ കൂടെ എപ്പോഴും ഉണ്ടാവും അല്ലേ. കൊടുഞ്ചാറ്റാറിയ, ദിസ് ഈസ് വൈബ് FM 104.6. ഇവിടെ എല്ലാം വൈബാണ്. ഞാൻ പറഞ്ഞില്ലേ, ഇന്ന് എന്റെ ഒരു ഫ്രണ്ടിന്റെ ബർത്ത്ഡേ ആണ്. കൃഷ്ണപ്രിയ എന്നാണ് അവളുടെ പേര്. നമ്മളൊക്കെ ഇങ്ങനെ കിണ്ടി കിണ്ടി കിണ്ടി എന്നിങ്ങനെ വിളിക്കും. അത്

എന്നിട്ട് നമ്മുടെ മണിച്ചിത്ര താഴെ ആ പേര് വെച്ചിട്ട് നമ്മളിങ്ങനെ ഷോർട്ടാക്കി വിളിക്കുന്നതായിരുന്നു കേട്ടോ. കൃഷ്ണപ്രിയ എന്നൊക്കെ നീട്ടി വിളിക്കാൻ പറ്റാത്തതുകൊണ്ട് ആദ്യം ആ വിളിപ്പേര് ഇങ്ങനെ വിളിച്ചുകൊണ്ടിരുന്നത് ആക്ച്വലി എന്താ പറയാ, ഒരു ഇഷ്ടമില്ലായ്മയിൽ നിന്നാണെന്ന് പറയാം. പക്ഷെ ഇപ്പൊ വളരെ സ്നേഹത്തോട് കൂടിയിട്ടാണ് കേട്ടോ ആ പേര് വിളിക്കുന്നത്, ആ ചെല്ലപ്പേര് വിളിക്കുന്നത്. പക്ഷേ ആദ്യമൊക്കെ ഭയങ്കര അടിയായിരുന്നു ഞങ്ങൾ തമ്മിൽ. പിന്നെ എപ്പോഴോ ആണ് നമുക്ക് ആ ഒരു സൗഹൃദം നമ്മൾ എൻജോയ് ചെയ്തു തുടങ്ങിയത്, പരസ്പരം മനസ്സിലാക്കി തുടങ്ങിയത്. ഈവൻ നമ്മളുടെ കൂടെയുള്ള ഒരു പാർട്ണർ ആണെങ്കിൽ കൂടി ആദ്യമൊക്കെ നമ്മൾ ഇഷ്ടമല്ലടാ, നിനക്ക് എനിക്കിന്ന് ഇഷ്ടമേ അല്ലടാ എന്ന് പറഞ്ഞിട്ട് 100 വട്ടം റിജക്ട് ചെയ്ത് കളഞ്ഞിട്ടായിരിക്കും അവസാനം നമ്മൾ അയാളെ തന്നെ പ്രേമിച്ച് കല്യാണമൊക്കെ കഴിച്ചൊക്കെ ജീവിക്കുന്നത്. അതും അല്ലെങ്കിൽ ചില കൊളീഗ് ഉണ്ടാവും, നമ്മളിങ്ങനെ വർക്ക് സ്പേസിലൊക്കെ വരുമ്പോൾ എന്തൊരു ജാടയാണ്, എന്തൊരു ആറ്റിറ്റ്യൂഡാണിത്, അതാണ് ഇതാണ് മറ്റാണ് മറിച്ചാണെന്ന് വിചാരിച്ചിട്ട് നമുക്ക് നമ്മളുടെ ഒരു വർക്ക് സ്പേസിൽ ഭയങ്കര ഒരു ഡൗൺഫോൾ ഉണ്ടാവുന്ന സമയത്ത് ചിലപ്പോൾ നമ്മളുടെ കൂടെ ചിരിച്ചു നിന്ന് ആരും നമ്മുടെ കൂടെ ഉണ്ടായിരുന്നിരിക്കാൻ ചാൻസ് ഇല്ല. ഇത് ഇപ്പം നമ്മൾ ഈ പറയുന്ന ആ പറയുന്ന ആറ്റിറ്റ്യൂഡൊക്കെ ആണെന്ന് പറഞ്ഞു വെച്ച ആളായിരിക്കും നമ്മുടെ കൂടെ. അപ്പോൾ ഓക്കെ പോട്ടെ നമുക്ക് പിന്നെ നോക്കാം എന്നുള്ള രീതിയിൽ നമുക്കൊരു ധൈര്യമൊക്കെ തന്ന് ആ ഒരു ഡൗൺഫോൾ സമയത്ത് നമ്മുടെ കൂടെ നിൽക്കുന്നത് അല്ലേ. അങ്ങനെ നമുക്ക് ഒട്ടും ഇഷ്ടമല്ലാതിരുന്നിട്ട് പിന്നെ നമ്മൾ അങ്ങ് ഇഷ്ടപ്പെട്ടു പോയൊരാള് നമ്മുടെ ലൈഫിൽ എന്തായാലും കാണും. അങ്ങനെ ഒരാൾ ഉണ്ടെങ്കിൽ അവളെ അല്ലെങ്കിൽ അവനെ ഒന്ന് വിളിച്ചിട്ട് ഹലോ സുഖാണോ എന്നെങ്കിലും ഒന്ന് ചോദിക്കാൻ ഒരു അവസരമാണ് കേട്ടോ. ദാ റേഡിയോ കേട്ടപ്പോ നിന്റെ കാര്യം ഓർത്തു അതുകൊണ്ട് വിളിച്ചതാണ് എന്ന് പറഞ്ഞ് അങ്ങനെ ഒരാളെ വിളിച്ചൊരു ഒരു സന്തോഷ വാർത്തയോ ജസ്റ്റ് ഒരു ഒരു ഒരു ഒരു ഒരു ഒരു ഒരു ഒരു ഹലോ എങ്കിലും പറ അല്ലേ, ഒരു രസമല്ലേ, ഇതൊക്കെയല്ലേ ഒരു രസം. അപ്പോ എന്തായാലും ദാ ഇന്നത്തെ മോർണിംഗിൽ നിങ്ങൾക്ക് ചെയ്യാൻ ഒരു വളരെ പോസിറ്റിവിറ്റി ഉള്ള ഒരു ഒരു എക്സസൈസ് ആയില്ലേ, ജസ്റ്റ് ഒരു ഫോൺ എടുക്കുക ഒന്ന് വിളിക്കുക, അല്ലെങ്കിൽ കൂടെ അടുത്തുണ്ടെങ്കിൽ ദേ നിന്നെ പറ്റിയിട്ട് കേട്ടോ, എനിക്ക് അത് നിന്നെ ഒട്ടും ഇഷ്ടമല്ലായിരുന്നു, ഇപ്പൊ നമ്മൾ ഭയങ്കര കമ്പനി അല്ലേ എന്ന് വരെ പറയാൻ പറ്റുന്ന ഒരു ദിവസമാണ് കേട്ടോ. സോ എന്തായാലും ഇന്നത്തെ ദിവസത്തിൽ നമ്മളുടെ ആ പ്രിയപ്പെട്ട സുഹൃത്തിനെ പങ്കാളിയെ ആ ഒരു കൂട്ടുകാരനെ കൂട്ടുകാരിയെ ഒക്കെ ഒന്ന് ഓർത്തെടുത്തേക്കൂട്ടോ. അപ്പൊ അടുത്ത ട്രാക്ക് വെയിറ്റിംഗ് ആണ്, പാട്ട് കേട്ട് നമുക്ക് തിരിച്ചു വരാം കേട്ടോ.